കുട്ടികൾ സാക്ഷി കഴിഞ്ഞാണോ? സിംഹത്തിൻ കുട്ടികൾ സാക്ഷികളെന്താ തങ്കം വേ